ഹുർമത്ത് തിരുവെങ്കിൽ കഅബത്തുല്ലാഹി ഗിഫ്ലായ് ഹുർമത്ത് തിരുവ മസ്സർതകായ് ഹറം ഫളം ഹദിയ കുർമിക ഗുതും ഖതില തകിച്ചായ് ഹറം ഫളട്ടക ഫാഹഗകു ഗിലഫതി അൾവാ ഫാവാ തകിതി അല്ലാഹു ലവ്വാ ഫാവാനി മീസകുംഗെ ദിരുളും അമാങ്കും ഖായിം കുറാ തകിതി കംഗെ ഈ ഹമ കശ്വരും ഉടുതകുഗാ വാഹാ കമകായ് ബിമുഗാ വാഹാ കമേ അല്ലാഹു ദിനവുടുകിം വാ കമായ് ഹമ കശ്വരും അല്ലാഹു കൊമ്മെ കമെ മുള ദിനവുടുകിം വാ റസ്കലായിക്കം തിയബാമീഹും ദിനഗത് മറ്റകേ.

ഹുർമത്ത് തരുവെങ്കിലും കഅബത്തുല്ലാഹി ഗിഫ്ലായി ഹുർമത്ത് തരു മസ്സർതകായി ഹറം ഫുളം ഹദിയ കുർമിക ഗുതും ഖത്തില തകിച്ചായി ഹറം ഫുളട്ടക ഫാഹകൊ ഗിലഫതി അളുവാ ഫാവാ തകിതി അള്ളാഹു ലവ്വാ ഫാവാനി മീ സകുംഗെ ദിരുണും അമാങ്കും കായും കുറാ തകിത് കംഗെ ഈ ഹമ കശ്വരും ഉടുതകുഗാ വാഹാ കമകായി ബിമുഗാ വാഹാ കമെ അള്ളാഹു ദിനവൊടുകും വാ കമായി ഹമ കശ്വരും അള്ളാഹി കൊമ്മെ കമെ മുള ദിനവൊടുകും വാ റസ്കലായിക്കം തിയബാമീഹും ദിനഗത് മറ്റകേ.

എമ്മനകളോ ഷസ്ദീന കല്ല ഇന്നഹും അർ റബ്ബിഹിം യൗമ ഇദിൽ മഹ്ജൂബൂൻ ഫണറവന ആയത്തും ഫഷാഗിൻ കിയാബദ.

മാവരിനക്കി, യൈൻ മുഹമ്മദ് നിഹാൻ നസീർ, അദ്നാൻ അഹമ്മദ് നഷീദ്, റഹീം അലി വഹീദ്, റായ അസീസ ഫാറൂഖ്, റാംസ ഫാത്മത് സുമ്ന, സീന ഫാത്മത് വഹീദ, റായ ഫിന ഫിരാഗ്, അതി ലീഷൻ നാഷ്ത അഹമ്മദ്. മ്യാഫ്താഗെ സ്വാകോഷേളി മരമാത് ഫാദ്നാൻ, ഉഫദ്ദായക്ലവാലി ഫാത്മത് വഹീദ. അൺഹഫ്താഗെ മിസിൽസ്ലാഗി മുളിങ് ആ പയക്കായകു ബദ്ദൽ വലുങ്ക ഉമ്മീദുക അൾഗുനേഷത് നസീം വക്കിവിലാണ്. വസ്സലാമലൈക്കും.

0: അംഗാദി ഉംഗന്നാദി മുണിഫോയി ഫിലുവാദിനുമുക
1: തെതുവരി കമ്മായകോ
0: എക്വരി കമ്മായകോ
1: ഏറുവെസ് മിഹാറുവെസ് റയ്യതുന്നായകോ റയ്യതുന്ന എമ്മെഗാതുക ദിവഹരാജ്യകെ അടു
0: എംഹാ സതർസ്തേക സാളിസ് നുവെ കിലോഹേർട്സ് മീഡിയം വേവ് അഡ്ഡി ഹനുവെ മെഗാഹേർട്സ് എഫ് എം ബാൻഡ്